0: കർത്താവേ ഗർഭിണി തന്നെ
1: തലങ്ങാമായി
0: യേശു
1: Amin.
2: Oke, one clap buat Kinsel. Terima kasih Kinsel. Oke. Coba kita tepuk ceria.